0: വീട്ടാ തണുപ്പിങ്ങക്കേക്ക് തണുത്തോട്ടു കണ്ണു കണ്ണു കൊടുത്തു പിന്നെ വീട്ടാ വസ്തു ഇല്ല
1: Phone and call speaker am tin rito.
2: Yeah, last time to Ruth, it's a little bit of a need to not next talk.